0: ഉടനെ ഒടിക്കുടിച്ചു ഡോക്യോ കരച്ചേൽക്കരി യേശു ക്രിസ്തു when you began matin kama wadwa hogan mamiki ne ake win fon ma ake vuk male ne chako chawa pa na ka chawa pa ro yomo diku win fon pa ro ba ini no duchu ipiera boru ya bon wentone ra beach speak fm we ke bedi kare mero chukuni win gen matin ne we ke ra kuni
1: My stronghold, hallelujah. Make the Lord your stronghold. Make the Lord your rock where you run. Make the Lord your fortress, your savior. Make him everything.